ഇസൈഞാണി ഇളയരാജ നിസയിൽ പ്രിയ ത്രിയപ്പെടുത്തുന്നത്. കെ ജെ ജേസുദാസ് എസ് ജാനകി പാടിയതിന്റെ പാടലൊക്കെ കേട്ടോ. ഇപ്പൊ മീതം പഴയ പാടകത്തോപ്പിള ഇരണ്ട് പാടലുകൾ തന്നെ ഇരിക്കുന്നത്. അൻപ് കരങ്ങൾ ഒരു തായ് മക്കൾ തെരയപ്പെടുന്നത് പാടലുകളെ ഒളിപരപ്പ പോലെ. അതിന് മുൻപേ ഇന്ന് ഒരു ഇടത്തെ പറ്റി മൂന്ന് കുറിപ്പുകളെ കൊടുക്ക പോലെ അത് കേട്ട് ഇപ്പ എഴുതി വെച്ചിങ്ക. മുതൽ കുറിപ്പ് ഡുറിയാൻ. ஆமாங்க, முதல் குறிப்பு டுரியான், இரண்டாவது குறிப்பு சத்தே கிளப், இரண்டாவது குறிப்பு சத்தே கிளப், மூன்றாவது குறிப்பு அக்டோபர் 12ஆம் தேதி. அக்டோபர் 12ஆம் தேதி இந்த மூன்று குறிப்புகளை கேட்டு கூகுள் பண்ணி பாருங்க. நான் எந்த இடத்தை பற்றி கேட்கிறேன்னு உங்களுக்கே தெரிய வரும். பதில் தெரிஞ்சா நீங்க வாட்ஸ்அப்ல குரல் பதிவு அனுப்பி சொல்லணும். 9 6 7 8 8 9 6 8.

കേളിക്കൈ പൂങ്കാവ് അമയ്ക്ക് ഫ്രാൻസ് മറ്റും സൗദി അറേബ്യ ഒപ്പന്തമിട്ടുള്ളത്. സൗദി ഇളവരസ മുഹമ്മദ് ബിൻ സൽമാൻ ഫ്രാൻസിൽ അരസുമുറൈ പയണം മേൽക്കൊണ്ട നിലയിൽ ഫ്രാൻസ് അധിപർ മാളികയെ ഇത്തകവലെ അധികാരപൂർവമാക അറിയിച്ചത് പ്രബല അനിമേഷൻ തുടർപ്പാണ് ഡ്രാഗൺ ബോൾ സിയായി മയമാക കൊണ്ട് പാരീസിൻ വടമേർക്കേ ഉള്ള സെർജി പാൻഡോയ്സ് പൗതിയിൽ അമയുള്ള ഇന്ത പൂങ്കാവിൻ മൂലം സുമാർ 22,000 പേർക്ക് വേലവായ്പ് കിടക്കുമെന്ന് ഫ്രാൻസ് അധിപർ മാളികയെ തെരിവിത്തത്. ഫ്രാൻസ് അധിപർ ഇമ്മാനുവൽ മെക്രോൺ കടന്ന 2025 സൗദി സെന്ററിരുന്ന പോലെ അവർക്കും സൗദി ഇളവരസർക്കും ഡ്രാഗൺ പോൾസി തുടർ മീതുള്ള പൊതുവാണ് ആർവം കുറിച്ച് അറിയപ്പെട്ടതേ അടുത്ത് ഇന്ന് പ്രമാണ്ട തിട്ടത്തുക്കാണ് യോസന എഴുന്നതാക ഇമ്മാനുവൽ മെക്രോണിൻ ആലോചകർ തെരിവിത്തനർ. ഇന്ന് സർവദേശ നായികൾ ദിനമാകും. നായികളിൻ മുഖ്യത്വം കുറിച്ച വിളിപ്പുണർവൈ ഏർപ്പെടുത്തുവതക്കാക ഒവ്വൊരു ആണ്ടും ഓഗസ്റ്റ് 26 സർവദേശ നായികൾ ദിനം കൊണ്ടാടപ്പെടുകിറത്. ഉലകിൽ 400 ബില്യൺ നായികൾ ഇരുപ്പതാക കൂറപ്പെടുകിറത്. മേലിൽ നായികൾക്ക് മനുതകളെ വിട നാലു മടങ്ങ് സിറന്ത പാർവയും കേൾക്കും തരനുമുള്ളത് ഉലകിലേയെ മികവും ബുദ്ധിശാലിയാണ് നായ് എഗിപ്തിയ സലൂക്കി ഇനത്തെ ചേർന്ന ഇനമാക്കും. തുടർവത് വിളയാട്ടി ചെയ്തികൾ. നടുവർകൾ മീത് അതൃപ്തിയെ വെളിപ്പെടുത്തിയ ഇലങ്കൈ വീരർ പ്രഭാത് യേസൂരിയ മീത് സർവദേശ ക്രിക്കറ്റ് കൗൺസിൽ നടപടിക്ക് എടുത്തുള്ളത്. തിരുനങ്കിയാക മാറിയ അനജ ബംഗർ മകളിർ ക്രിക്കറ്റിൽ വിളയാട ഓസ്ട്രേലിയ ക്രിക്കറ്റ് വാര്യത്തിന് അനുമതിയെ പെറ്റുള്ളാർ. ഇന്ന് അണിയൻ മുന്നാൾ വീരർ സഞ്ജയ് ബംഗറിൻ മകനും ക്രിക്കറ്റ് വീരരുമാണ് അർജുൻ ബംഗർ ഉള്ളൂർ പോട്ടികളിൽ വിളയാടി വന്നാർ. ഇവർ മുംബൈ 16 വയതിൽക്കുൾപ്പെട്ടവർ പോട്ടികളിൽ മുംബൈ അണിക്കാകവും 19 വയതിൽക്കുൾപ്പെട്ടവർ പോട്ടികളിൽ പുതുച്ചേരി അണിക്കാകവും 23 വയതിൽക്കുൾപ്പെട്ടവർ പോട്ടികളിൽ മുംബൈ അണിക്കാകവും വിളയാടിയുള്ളാർ. ഉലകിന് മികപ്പെരിയ വിളയാട്ടു പൊരുൾ തയ്യാറിപ്പ് നിർവഹണമാണ് ലെഗോവിൻ. മുതൽ 6 മാസ നികര ലാഭം 32% ഉയർന്നുള്ളത്. ഡെൻമാർക്കെ ചേർന്ന ലെഗോ 8.6 ബില്യൺ ഡേനിസ് ക്രോണർ അതായത് 1.3 ബില്യൺ US ഡോളർ നികര ലാഭം ഈട്ടിയുള്ളത്. മുതൽ അറിയാണ്ട് എതിർപ്പാർത്തതെ വിട വലുവാക ഇരുന്നതാക ലെഗോ തലമേ നിർവാഹി കൂറിയുള്ളാർ. അർജന്റീന കാൽപന്ത് നക്ഷത്രൻ ഡിയേഗോ മറഡോണാവിൻ മരണവളക്കിൽ പുതിയ കുഴപ്പം ഏർപ്പെട്ടുള്ളത്. നീതിമണ്ഡലത്തിൽ സമർപ്പിക്കപ്പെട്ട ചില മരുത്വ പരിശോധന മുടിവ് മരഡോണാവുടേത് അല്ല എന്ന് തിരികെ വന്നുള്ളത്. അവയെ അവരുടെ തന്തയ്ക്ക് സ്വന്തമാണവേ. അവരുടെ തന്തയും പേരും ഡിയോഗോ എന്നതാൽ അന്ന് തവറ് ഏർപ്പെട്ടുള്ളത്. അർജന്റീനാവിൻ സ്വിസ് മെഡിക്കൽ കാപ്പുറു നിവരം ഇതിനെ ഒപ്പുകൊണ്ടത്. മരഡോണാവിൻ തന്തയിലാണത് 15 കാലമാണ്. അവരുടെ മരുത്വ അറിക്കകൾ തവറുതലാക മരഡോണാവിൻ പേരിൽ പതിവ് ചെയ്യപ്പെട്ടിരുന്നത്. ഇന്ന് തവറെ വളക്കറിയർ കടന്ന വാരം കണ്ടുപിടിത്ത മരഡോണാറിന്റെ 20 നവംബറിൽ 60 വയതിൽ കാലമാനാർ. മുളയിൽ ഏർപ്പെട്ട രക്തക്കട്ടിക്ക് 60 സ്റ്റിച്ച് ചെയ്തുകൊണ്ട് 2 വാരങ്ങൾക്ക് പിറകു മരഡോണ ഉയിരിളന്നാർ. ഇതിഹാസ എളുപ്പം രുഴയിരലിൽ നീർ തേങ്ങിയത് മരണത്തിക്ക് കാരണമെന്ന് ചൊല്ലപ്പെട്ടത്. അവർക്ക് മുറിയാണ് മരുത്വ പരാമരിപ്പ് വഴങ്ങപ്പെടവില്ല എന്ന് 7 മരുത്വ നിപുണർക്കൾ മീത് കുറ്റം ചാട്ടപ്പെട്ടുള്ളത് അവർക്ക് കുറ്റച്ചാട്ടുകളെ മറുത്തനർ. മരഡോണാവിൻ സ്ത്രീരക നില ഇന്ന് വളക്കിൽ മുഖ്യമാക അറിയപ്പെട്ടത്. അതാണ് സ്ത്രീരക നിപുണർ ഒരുവർ തവറാണ് മരുത്വ മുടിവുകളെ വൈത്തി തനത് കരുത്തെ തെരുവിത്ത് തർപ്പോദു തെരിയ വന്നുള്ളത്. ഇതിനാൽ വടക്ക് വിസാരണ ഒരു വാരത്തേക്ക് നിർത്തപ്പെട്ടത്. കടന്ന ഏപ്രിലിൽ തുടങ്ങിയ വിസാരണ വ്യാഴക്കിഴമ മീണ്ടും തുടരും. സെപ്റ്റംബർ വരെ അത് നീടിക്കുമെന്ന് എതിർപാർക്കപ്പെടുകിറത്. ഇറുതിയാക നാണയ മാറ്റി വിധം ഇന്ത്യ നാണയ മാറ്റിയിട്ട് കണസനെ വളങ്ങുണ്ടാക്കൽ www.trttamiloli.com. ഒരു ഈറോ കിലങ്ങിയ പെറുമതിയിൽ 382.72%, ഇന്ത്യ പെറുമതിയിൽ 111.14%, ഒരു അമേരിക്കൻ ഡോളർ ഇലങ്ങിയ പെറുമതിയിൽ 328.12%, ഇന്ത്യ പെറുമതിയിൽ 95.29%, ഒരു സ്വിസ് ഫ്രാങ്ക് ഇലങ്ങിയ പെറുമതിയിൽ 408.49%, ഇന്ത്യ പെറുമതിയിൽ 118.62%, ഒരു അക്കാഡിയ പൗണ്ട് ഇലങ്ങിയ പെറുമതിയിൽ 447.45%, ഇന്ത്യ പെറുമതിയിൽ 199.93%, ഒരു കനഡ ഡോളർ ഇലങ്ങിയ പെറുമതിയിൽ 236.72%, ഇന്ത്യ പെറുമതിയിൽ 68.73%. ഇതുടൻ മദ്യപ്രധാന സൈതികൾ നിറവ് പെറ്റിന്. മദ്യപ്രധാന സൈതികൾക്ക് ഇലങ്ങൈ ചെയ്തിൽ കണസനെ വഴങ്ങിനാർക്കൾ ഇണയത്തിനുണ്ടാക്ക പുസ്തകങ്ങളെ വിൽപ്പന ചെയ്യും noolilagam.com. ഇന്ത്യ ചെയ്തിക്ക് പരിശ്രീഹയിൽ അമിന്തല വി ടി കാശൻ കറി. ഗാലിയിലെ കോണിസൽ അമിന്തല വി ടി സൂപ്പർ സ്റ്റോർ. ഉലക ചെയ്തി ഹാതുര വിളങ്ങിനാർക്ക് സ്വിസ് നാട്ടിൽ അമിന്തല പ്രബലമാണ്. വാഹനക്കാപ്പുറതി സ്വാതരക്കാപ്പുറതി മറ്റും മങ്കികളിൽ കടൻ പെറ്റുകൊടുക്കും വി ടി എസ് ഫിനാൻസ് EMBS നിർവഹണത്തിന്. ഇവരുടെക്കും നന്ദി തെരുവിത്തുകൊണ്ട് സൈതിയുടെ സുബിമെടുത്ത നേരുകൾക്കും നന്ദി തെരുവിത്തുകൊണ്ട് നന്ദി വണക്കം.

0: എന്റെ ഫ്രിഡ്ജ് അങ്ങോട്ട് മാറാൻ കൂടാകില്ല. ഒഴുങ്കാ വീണ ചെയ്തില്ല, എന്ത് ചെയ്യുന്നത്?
1: ശരി ശരി, എന്റെ കാറും ഒഴുങ്കാ ബ്രേക്ക് പിടിക്കുന്നില്ല. എല്ലാ പ്രജനക്കും ഒരേ തീരുവ് എങ്കട ജോയിതാൻ. ജോയിന്റെ ഫോൺ നമ്പർ ചൊല്ലുങ്കപ്പ.
2: എന്റെ പ്രജനകൾ അനൈത്തും ഒരേ തീരുവാക ന്യായമാണ് വിലയിൽ തരമാണ സേവയ്ക്ക് ജോയ് തൊടുപു തൊലവിസി ഇലക്കം ഫ്രാൻസ് കുറിയത് 0782 81 88 14. മറന്നുവിടാതീർകൾ ജോയ് 0782 81 88 14.

ഉയരം കപടമറ്റ മണലുകൾ കലന്ന് സിറപ്പിക്കുന്ന നേരം. മണലികളെ, ഉങ്ങൾക്ക് തെരിഞ്ഞ കട്ടുരകൾ, മറ്റും തിരുക്കുറൾ, തിരുവാസകം, തിരുപ്പുകൾ, പഴമൊഴികൾ, പൊന്മൊഴികൾ എന്ത് ഉങ്ങൾക്ക് തെരിഞ്ഞവറ്റോട് നിങ്ങൾ ഇണിന്ന് കൊണ്ട് സിറപ്പിക്കലാം. അമണ്ണമാക അളയ്ക്ക വേണ്ടി തൊലബേസ് ഇലക്കം 0033148 3315. തൊലബേസ് ഇലക്കം 0033958 4771. പക്ഷപ്പൂടാക 0033688 5559. വയബറുടാക 0033 650 0774 27.

0: 15 വർഷം ആ പോയിട്ട് ഒരു ഒഴുങ്ങാന വീടില്ല, ഒരു ലൈസൻസ് കൂടി എടുക്കില്ല. ഞാൻ ഇതിനെ ഉള്ളത്ത് കൊണ്ടുപോയു
1: എന്നെ വാണി ചുമ്മാ എന്തിനാലും നിങ്ങളുടെ ഇരിക്കില്ല. ഒരേ കല്ല് ചെണ്ടും അടിച്ചിട്ട് വേറെ ഇപ്പൊ എല്ലാം ശരിയാവരെ പോകും.
2: ആമാം വാൻകൂവർ കാനഡാവിൽ പലർ ഇന്ദ്ര നിർവനർ തവേന്ദ്രം അവർക്കുടൻ തൊടർബ് കൊണ്ട് പുതിയതാക വീട് കെട്ടിക്കൊണ്ടാർക്കൾ. സാരഥി അനുമതി പത്രത്തെ വിറവാക പെറ്റിക്കൊണ്ടാർക്കൾ. നിങ്ങളും തയക്കമന്ത്രി വിറവാക തൊടർബ് കൊള്ള. 744 ഈസ്റ്റ് 30th അവന്യൂ വാൻകൂവർ കാനഡ. തൊടർബ് തൊലവിസി ഇലക്കം 604-719-52-52. മറന്നു വിടാതീർക്കൾ വിറവാക പുതിയതാക വീട് കെട്ടിക്കൊള്ള. விரைவாக சாரதி அனுமதி பத்திரத்தை பெற்றுக் கொள்ள. தவேந்திரம் தொடர்பு தொலைபேசி இலக்கம் 604-719-52-52. விரைவான சேவைக்கு இந்திரா நிறுவனம்.